ചാട്ടത്തിലേക്ക് ആയണ്ട് മാത പീല സിംഗതിയാക്കേ ചാട്ടത്തിലേക്ക് ആദ്യണ്ട് മാത പീല സിംഗതിയാക്കേ നാം ആരെ പൊത്തിരുന്നു അമ്മടി ദീമം തായോ പാക്കേ നാം ആരെ പൊത്തിരുന്നു അമ്മടി ദീമം തായോ പാക്കെ മനസ്സുമായി റോക്ക് ജാതല ദേവേ ചിട്ടില ദർബാറോയായി റോക്ക് ജാതല ദേവേ ചിട്ടില ദർബാറോയായി നല്ല സുരക്ഷ മാതാ.